സുഭാകരല് പ്രണ ആയും ശിതാരിഷൽ ബിഭ്രദ്രാവിം ഹിരണ്യയം വരുണോ വസ്തനിർമിജം പരിസ്പശോ നിഷേതിരേ നയൻ ലിപ്സന്തി ലിപ്സവോ ന